ദൈവോപമാമഹാൻ ഇന്ദ്രാണി ഇന്ദ്രബാലാന് ബാലോ രംഗാന് രംഗ് കാലാന് കാല അനുഭൂതയാങ്കു ഘട്ടമിത് പാരുഗുണഗണവതാരു മുനകന് പ്രണാമോ നിർപ്പേനേ കാമോ ആത്തദൂത് പ്രചാണ്ഡോ മെതുകാത്യ അഖാണ്ഡോ അലിശ്ശയ കർമ്മോ ദൃശ്യ ധർമ്മം സർവപ്രണാഢ്യ ആണ് ദാണ്ഡ പാഠ്യ ശ്രീ ശാന്ത പ്രസാദ്.